സകൽപ്പ് എത്തപ്പുകനും ഗായഗോപാല പാമ്പിട സാധു സർന്ദാലാവർത്താപ്പ് സാധൻ സാധേ ലാഭ മനോർത്ഥലാദേ ഹരർ നാമ രസനാരാധേ സമൃസാത് ഭേദ ബഖാനേ